വ കൂട്ടാപ്പി കുത്തരി പാടത്ത് നാട്ടി നടുവാനും കമ്പളം കൂട്ട് വന്നി കൂടെ വഞ്ചവ കുട്ടാപ്പി പുത്തരി പാടത്ത് കൊയ്യുവാൻ പോവാ നീ കൂടെ വഞ്ചവ കുട്ടാപ്പി പുത്തരി പാടത്ത്.